0: ഇന്നക ഹമീദും മജീദ്. അത് ഇബ്രാഹിം അലൈഹി സ്ലാം യാദ് ലസാന സിർത്തിൻ അലിയ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിൽ ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വാദ്ഖിൽന ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ ബിറഹ്മതിക യർഹമർ റഹീം.
1: ആപ് സുൻ റഹീ ഹേ റേഡിയോ അമൻ.
2: آپ سن رہے ہیں ریڈیو امن 88.4 کی نشریات. ہمارے ساتھ رہیے گا.